0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ എൻ വി നാരായണ ഭാഗവതർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ആദ്യം ശംഭോ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ശങ്കരാഭരണം, രൂപകതാളം ത്യാഗരാജസ്വാമികൾ, കൃതി.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic vocal recital by N. V. Narayana Bhagavathar. He begins his vocal recital with a composition of Saint Tyagaraja, Shambho, in the rag Shankarabharanam, set to Rubakathal.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച ശംഭോ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ശങ്കരാഭരണം, രൂപക താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, ശംഭോ. ഇൻ ദ രാഗ് ശങ്കരാഭരണം, സെറ്റ് ടു രൂപക താൾ.
0: ഇനി നാഗഗാന്ധാരി രാഗത്തിൽ ഓ രാമ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ഛമ്പതാളം, ത്യാഗരാജസ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഈസ് ദ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, ഓ രാമ, ഇൻ ദ രാഗ് നാഗഗാന്ധാരി, സെറ്റ് ടു ഛമ്പതാൾ.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച ഓ രാമ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം നാഗഗാന്ധാരി, ഛമ്പതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ഓ രാമ ഇൻ ദ രാഗ് നാഗഗാന്ധാരി സെറ്റ് ടു ചമ്പതാൾ.
0: ഇനി മുദ്ദുമോമു എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം സൂര്യകാന്തം, ആദിതാളം, ത്യാഗരാജസ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, മുദ്ദുമോമു ഇൻ ദ രാഗ് സൂര്യകാന്തം സെറ്റ് ടു ആദിതാൾ.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച മുദ്ദുമോമു എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം സൂര്യകാന്തം, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, മുദ്ദുമോമു ഇൻ ദ രാഗ് സൂര്യകാന്തം, സെറ്റ് ടു ആദിതാൾ.
0: ഇനി ഭദ്രാചല രാമദാസ് രചിച്ച നന്നു ബ്രോവുമണി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കല്യാണി, മിശ്രചാപ്പത്താളം.
1: Continuing his vocal recital, he will now present a composition of Bhadrachala Ramdas, Nannu Brovumani, in the rag Kalyani, set to Mishra Chapital.
2: Nannu

0: കല്യാണി രാഗത്തിൽ ഭദ്രാചല രാമദാസ് രചിച്ച നന്നു ബ്രോവു മണി എന്ന കീർത്തനമാണ് കേട്ടത്. മിശ്രജാപ്പ് താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് ഭദ്രാചല രാമദാസ് നന്നു ബ്രോവു മണി ഇൻ ദ രാഗ് കല്യാണി സെറ്റ് ടു മിശ്രജാപ്പ് താൾ.
0: ഇനി വിനദാസുധ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ഹുസേനി, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ വിനദാസുധ ഇൻ ദ രാഗ് ഹുസേനി സെറ്റ് ടു ആദിതാൾ.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച ബിനദാസുദ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹുസൈനി, ആദി താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പസിഷൻ ഓഫ് സി എം ത്യാഗരാജ, ബിനദാസുദ ഇൻ ദ രാഗ് ഹുസൈനി, സെറ്റ് ടു ആദി താൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് NV നാരായണ ഭാഗവതർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ഇനി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സിബി കയ്യിൽ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം മംഗല കൈശികി, ആദി താളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Vocal Recital by N.V. Narayana Bhagavathar. Next is a composition of Maharaja Swati Thirunal, Sibi Kail, in the rag Mangala Kaishiki, set to Adi Thal.

0: മംഗല കൈശികി രാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സിബികയിൽ എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ സിബികയിൽ ഇൻ ദ രാഗ് മംഗല കൈശികി സെറ്റ് ടു ആദ്യ താൾ.
0: ഇനി ദയറാണി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം മോഹനം, ഛമ്പതാളം, ത്യാഗരാജസ്വാമികൾ കൃതി.
1: ലിസൺ ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ ദയറാണി ഇൻ ദ രാഗ് മോഹനം സെറ്റ് ടു ചമ്പതാൾ.

0: മോഹനം രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച ദേയറാണി എന്ന കീർത്തനമാണ് കേട്ടത്, ചമ്പതാളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സീൻ ത്യാഗരാജ, ദേയറാണി ഇൻ ദ രാഗ് മോഹനം, സെറ്റ് ടു ചമ്പതാൾ.
0: ഇനി ആദി വെങ്കടേശ എന്നാരംഭിക്കുന്ന രാഗം താനം പല്ലവി കേൾക്കാം. രാഗം ഷൺമുഖപ്രിയ, മിശ്രചാപ്പതാളം.
1: നെക്സ്റ്റ് ഇസ് രാഗം താനം പല്ലവി, ആദി വെങ്കടേശ. ഇന്ദ്രാഗ് ഷൺമുഖപ്രിയ, സെറ്റ് ടു മിശ്രചാപ്പതാൾ.

0: ഷൺമുഖപ്രിയ രാഗത്തിൽ ആദി വെങ്കടേശ എന്ന രാഗം താനം പല്ലവിയാണ് കേട്ടത്. മിശ്രജാപ്പ താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു രാഗം താനം പല്ലവി ആദി വെങ്കടേശ ഇൻ ദ രാഗ് ഷൺമുഖപ്രിയ സെറ്റ് ടു മിശ്രജാപ്പ താൾ.
0: അടുത്തതായി ഹരികേശ നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച കൗസ്തുഭ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കർണാടക കാപ്പി മിശ്രജാപ്പ താളം.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് ഹരികേശ നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ കൗസ്തുഭ ഇൻ ദ രാഗ് കർണാടക കാപ്പി സെറ്റ് ടു മിശ്രജാപ്പ താൾ.

0: കർണാടക കാപ്പി രാഗത്തിൽ ഹരികേശ നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച കൌസ്തുഭ എന്ന കീർത്തനമാണ് കേട്ടത്. മിശ്രചാപ്പ് താളം.
1: യു വിൽ ലിസണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് ഹരികേശ നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ കൌസ്തുഭ ഇൻ ദ രാഗ് കർണാടക കാപ്പി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: അവസാനമായി മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ദാക്ഷായണി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം തോടി, രൂപക താളം.
1: എൻ വി നാരായണ ഭാഗവതർ കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റെസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ ദാക്ഷായണി ഇൻ ദ രാഗ് തോടി സെറ്റ് ടു

0: തോടി രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ദാക്ഷായണി എന്ന കീർത്തനമാണ് കേട്ടത്. രൂപക താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ ദാക്ഷായണി ഇൻ ദ രാഗത്തോടി സെറ്റ് ടു രൂപക താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് എൻ വി നാരായണ ഭാഗവതർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ എൻ വി നാരായണ ഭാഗവതർ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫുരാഗം 24/7 DTH. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ എച്ച് രാമചന്ദ്ര ശാസ്ത്രികൾ പുല്ലാങ്കുഴലിൽ വായിച്ച ത്യാഗരാജസ്വാമികൾ കൃതികൾ കേൾക്കാം. വയലിൻ ഡോക്ടർ ചാലക്കുടി നാരായണസ്വാമി, മൃദംഗം ഡോക്ടർ ടി കെ മൂർത്തി. ചനി തോടി എന്ന് തുടങ്ങുന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം ഹരി കാംബോജി, ആദിതാളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to flute recital by H. Ramachandra Shastrigal. He is accompanied on the violin by Dr. Chalakudi Narayana Swami and on the mridangam by Dr. T. K. Murthy. Listen to the compositions of Saint Thyagaraja. He begins his flute recital with a composition Chani Todi. In the Ragam, Hari Kamboji, set to Adi Thalam.

0: ചനി തോടി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹരികാംബോജി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ചനി തോടി. എന്ത് രാഗം? ഹരികാംബോജി, സെറ്റ് ടു ആദിതാളം.
0: അടുത്തതായി മനോഹരി രാഗത്തിൽ പരിതാപമോ എന്നാരംഭിക്കുന്നു രൂപകതാളം.
1: Continuing his flute recital, he will now present a composition, Paritapamu. Endragam Manohari. Sachcho Rupaka Thalam.

0: മനോഹരി രാഗത്തിൽ പരിതാപമോ എന്ന കീർത്തനമാണ് കേട്ടത്. രൂപകതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ പരിതാപമോ എന്ന രാഗം മനോഹരി സെറ്റ് രൂപകതാളം.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എച്ച് രാമചന്ദ്ര ശാസ്ത്രികൾ പുല്ലാങ്കുഴലിൽ വായിച്ച ത്യാഗരാജസ്വാമികൾ കൃതികൾ. വയലിൻ ഡോക്ടർ ചാലക്കുടി നാരായണസ്വാമി. മൃദംഗം ഡോക്ടർ ടി കെ മൂർത്തി. ഇനി ക്ഷീരസാഗര എന്നാരംഭിക്കുന്നു രാഗം ദേവഗാന്ധാരി ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to a flute recital by H. Ramachandra Shastrigal. He is accompanied on the violin by Dr. Chalakudi Narayana Swami and on the mridangam by Dr. T.K. Murthy. Now listen to the composition Kshira Sagara, Indiragam Deva Gandhari, set to Adithalam.

0: ക്ഷീരസാഗര എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ദേവഗാന്ധാരി. ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ക്ഷീരസാഗര എന്ന രാഗം ദേവഗാന്ധാരി. സെറ്റ് ടു ആദിതാളം.
0: അവസാനമായി മനസ്സു സ്വാധീനമോ എന്ന് തുടങ്ങുന്നു രാഗം ശങ്കരാഭരണം. മിശ്ര ചാപ്പുതാളം.
1: എച്ച് രാമചന്ദ്ര ശാസ്ത്രികൾ കൺക്ലൂഡ്സ് ഹിസ് ഫ്ലൂട്ട് റിസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ മനസ്സു സ്വാധീനമോ എന്ന രാഗം ശങ്കരാഭരണം. സെറ്റ് ടു മിശ്ര ചാപ്പുതാളം.

0: മനസ്സു സ്വാധീനമോ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ശങ്കരാഭരണം, മിശ്ര ചാപ്പുതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ, മനസ്സു സ്വാധീനമോ എന്ന രാഗം ശങ്കരാഭരണം, സെറ്റ് ടു മിശ്ര ചാപ്പുതാളം.
0: ഇതുവരെ കേട്ടത് എച്ച് രാമചന്ദ്ര ശാസ്ത്രികൾ പുല്ലാങ്കുഴലിൽ വായിച്ച ത്യാഗരാജ സ്വാമികൾ കൃതികൾ. വയലിൻ ഡോക്ടർ ചാലക്കുടി നാരായണ സ്വാമി, മൃദംഗം ഡോക്ടർ ടി കെ മൂർത്തി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ഫ്ലൂട്ട് റിസൈറ്റൽ ബൈ എച്ച് രാമചന്ദ്ര ശാസ്ത്രികൾ. അക്കംപനിങ് ആർട്ടിസ്റ്റ് വർ ഡോക്ടർ ചാലക്കുടി നാരായണ സ്വാമി ഓൺ ദ വയലിൻ ആൻഡ് ഡോക്ടർ ടി കെ മൂർത്തി ഓൺ ദ മൃദംഗം. ദിസ് പ്രോഗ്രാം വാസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ഓൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ കെ എസ് ഗോപാലകൃഷ്ണൻ പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ കേൾക്കാം. സി രാജേന്ദ്രൻ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഖടം. Now we bring you a flute recital by K.S. Gopalakrishnan. He is accompanied on violin by C. Rajendran, on Mridangam by Thiruvananthapuram V. Surendran, and on Khadam by Thrippunithura N. Radhakrishnan. Adim, Pattanam Subramaniyayar Chittapeduthiya Navaragamalika Varnam, Adi Thalam. K.S. Gopalakrishnan starts his recital with Navaragamalika Varnam, Adi Thalam, composition by Pattanam Subramaniya Iyer.

അടുത്തത് അമൃതവർഷിണി രാഗത്തിലുള്ള മുത്തയ്യ ഭാഗവതരുടെ കൃതിയായ സുധാമയി രൂപകതാളം. നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഇൻ രാഗ അമൃതവർഷിണി, സെറ്റ് ടു രൂപകതാള, കോമ്പോസ്ഡ് ബൈ മുത്തയ്യ ഭാഗവതർ, സുധാമയി.

കെ എസ് ഗോപാലകൃഷ്ണന്റെ പുല്ലാങ്കുഴൽ കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സി രാജേന്ദ്രൻ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഖടം. യു ആർ ലിസണിംഗ് ടു എ ഫ്ലൂട്ട് റിസൈറ്റൽ ബൈ കെ എസ് ഗോപാലകൃഷ്ണൻ. ഹീസ് അക്കംപനീഡ് ബൈ സി രാജേന്ദ്രൻ ഓൺ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ ഓൺ മൃദംഗം ആൻഡ് തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഓൺ ഖടം. വൃന്ദാവന സാരംഗരാഗത്തിലുള്ള സ്വാതി തിരുനാൾ കൃതിയായ ചലിയേ കുഞ്ചന് എന്ന കൃതിയാണ് അടുത്തത്. ആദിതാളം നെക്സ്റ്റ് ഇസ് ചലിയേ കുഞ്ചന് ഇൻ രാഗ വൃന്ദാവന സാരംഗ കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ സെറ്റു ആദിതാളം.

ഈ കച്ചേരിയിലെ അവസാന ഇനം ത്യാഗരാജകൃതിയായ നന്നുപാലിംപ മോഹനരാഗം ആദിതാളം. ദ ലാസ്റ്റ് ഐറ്റം ഇൻ ദിസ് റിസൈറ്റൽ ഈസ് നന്നുപാലിംപ കമ്പോസ്ഡ് ബൈ ത്യാഗരാജ സെറ്റ് ടു ആദിതാള ഇൻ രാഗ മോഹന.

ഇതുവരെ നിങ്ങൾ കേട്ടത് കെ എസ് ഗോപാലകൃഷ്ണന്റെ പുല്ലാങ്കുഴൽ കച്ചേരി. സി രാജേന്ദ്രൻ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, തൃപ്പുണിത്തുറ എൻ രാധാകൃഷ്ണൻ ഖടം. യു ആർ ലിസണിംഗ് ടു എ ഫ്ലൂട്ട് റിസൈറ്റൽ ബൈ കെ എസ് ഗോപാലകൃഷ്ണൻ. ഹി വാസ് അക്കമ്പനീഡ് ബൈ സി രാജേന്ദ്രൻ ഓൺ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ ഓൺ മൃദംഗം ആൻഡ് തൃപ്പുണിത്തുറ എൻ രാധാകൃഷ്ണൻ ഓൺ ഖടം. രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was the contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.